ശിവ എന്തൊമ്മെ, ശിവ എന്തൊമ്മെ, ശിവനാകി ശിവന പൂജിസോ മനവേ, ശിവനാകി ശിവന പൂജിസോ മനവേ, ശിവ എന്തൊമ്മെ, ശിവ എന്തൊമ്മെ, ശിവനാകി ശിവന പൂജിസോ മനവേ, ശിവനാകി ശിവ